പൂജ്യ റമുക്കണ് സിദ്ധാർത്ഥ ഇംപാറാണ് വിസേൻ രചനാക്കളുള്ളതും ഗീതയെ സിംഗാലോവാദ സൂത്രയെ പെണ്ണന് പറതി അപ്പി ഹംബകർഗത്തുതേ വിദാഹദാദിന്നക്കില്ല ഹെക്കിപ്പമനി മെല്ലോട്ട് ബീഹിക്കല്ലയത്തി ദരികർഗത് ദിമോഫിയൻറ്റ് തമ പൗമിലെ ഞാത്തിൻറ്റ് സംസാരയും കൊടുവെന്നിട്ട് ഉത്സാഹക്കന്ന് ശ്രമണ യതിവരുണ്ട് ജീവിതയെ എതിനേതാ വേല പിരിമാകന്ന് ബരെ നെത്തിബരെ മിനിസുണ്ട് ദന്തിനക്ക് ഇതര സഹനയാക് സത്തുട്ടാക് പൂജ്യ റമുക്കന് സിദ്ധാർത്ഥ ഹെമിയാൻ പവസന്നേ എലിസായി ആചാര്യ റോഹണ് വീരസിംഗയാൻ വിസിങ് സംഗീതവത്കലമെന്ന ഗീതയെ ഗായനാക്കുള്ള ബന്നെ വിസാർദ് എഡ്വർഡ് ജയകുടി സൂര്യൻ